വിലയിരുത്തപ്പെടുന്നു. അതിലെ പ്രത്യേക കാരണങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് അത് 1-0 ലീഡായിരുന്നു. ലീഡ് കിട്ടിയതിന് ശേഷം, അതായത് ആക്രമണം തുടരുന്നതിന് പകരം ടുഷൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറി, അതുകൊണ്ടാണ് കളി പരാജയപ്പെട്ടത് എന്നാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ പറയുന്നത്. പ്രതിരോധ താരങ്ങൾ ഇറക്കുകയും ടീം പിന്നിലേക്ക് വലിച്ചിടുകയും ചെയ്തതോടെ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജൻറ്റീന മത്സരം നിയന്ത്രിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മെസ്സിയുടെ മികച്ച അസിസ്റ്റുകളുടെ സഹായത്തോടെ അർജൻറ്റീന 2-1 വിജയിച്ച് ഫൈനലിലെത്തി. ലീഡ് നേടിയാൽ ആക്രമണം ഉപേക്ഷിച്ച് പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശൈലി ടുഷെലിനും തിരിച്ചടിയാണെന്നാണ് അഭിപ്രായം. ഇംഗ്ലണ്ട് ആക്രമണം തുടർന്നിരുന്നെങ്കിൽ വിജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടായിരുന്നു. അവസാന 20-25 മിനിറ്റിൽ ടീം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ചുരുങ്ങിയതോടെ അർജൻറ്റീനയ്ക്ക് ആക്രമിക്കാൻ കൂടുതൽ അവസരം ലഭിച്ചു. അതിനാൽ ഇംഗ്ലണ്ട് കപ്പ് വീട്ടിലെത്തിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു എന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. എന്നാൽ ഇത് എല്ലാവരുടെയും ഒരു അഭിപ്രായമല്ലാണ്. മറ്റ് ചില ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത്, ടുഷെലിന് തന്ത്രത്തിൻ്റെ പിഴവുകൾ ഉണ്ടായിരുന്നെങ്കിലും തോൽവിക്ക് അത് മാത്രം കാരണമല്ല. അർജൻറ്റീനയുടെ മികച്ച പ്രകടനവും മെസ്സിയുടെ അസാധാരണ സ്വാധീനവും നിർണായകമായിരുന്നു. ഇംഗ്ലണ്ടിനെ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതും തോൽവിക്ക് പ്രധാന കാരണമായിരുന്നു. അതിനാൽ ഈ തോൽവി ടുഷെലിൻ്റെ തന്ത്രപരമായ പിഴവുകളും അർജൻറ്റീനയുടെ മികച്ച പ്രകടനവും ചേർന്നുണ്ടായ ബലമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ആദ്യ 60-70 മിനിറ്റോളം ലയൺ മെസ്സിയെ മികച്ച രീതിയിൽ നിയന്ത്രിക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. മെസ്സിക്ക് ഗോളിലേക്ക് ഷൂട്ട് ചെയ്യാനോ പതിവ് പോലെ ആക്രമണം നയിക്കാനോ അധിക അവസരങ്ങൾ ലഭിച്ചില്ല. അതുകൊണ്ട് ഇംഗ്ലണ്ട് മെസ്സിയെ തടഞ്ഞു എന്ന് കരുതി. എന്നാൽ അതാണ് അവരുടെ തെറ്റായി പറയുന്നത്. മെസ്സിയുടെ യഥാർത്ഥ മികവ് മെസ്സിയെ തടയുക എന്നത് ഗോൾ നേടുന്നതിൽ നിന്ന് മാത്രം തടയുക എന്നല്ല. ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായ മെസ്സിക്ക് എപ്പോൾ വേണമെങ്കിലും കളിയുടെ വേഗം മാറ്റണമെന്ന് അറിയാം. എവിടേക്ക് നീങ്ങിയാൽ പ്രതിരോധത്തെ തകർക്കാമെന്ന് മനസ്സിലാക്കാം. ഒരു നിമിഷം കൊണ്ട് ഒരു പാസ് നൽകി മത്സരം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. ഇംഗ്ലണ്ട് അദ്ദേഹത്തെ ഗോൾ നേടാൻ അനുവദിച്ചില്ലെങ്കിലും അവസാന ഘട്ടത്തിൽ മെസ്സി വലതുവശത്തേക്ക് മാറിക്കളിക്കാൻ തുടങ്ങി. അതോടെ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ ക്രമം തകർന്നു. അദ്ദേഹം നൽകിയ 2 നിർണായക അസിസ്റ്റുകളിലൂടെ അർജന്റീന 2 നേടി 2-1 വിജയിച്ചു. മെസ്സിയെ 90 മിനിറ്റും പൂർണ്ണമായി നിശബ്ദമാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത്. അദ്ദേഹം ഒരു ഗോൾ പോലും നേടാതിരുന്നാലും ഒരു പാസ് അല്ലെങ്കിൽ ഒരു നിമിഷത്തെ മികവുകൊണ്ട് മത്സരം തീരുമാനിക്കാൻ കഴിയും. ഇംഗ്ലണ്ട് മെസ്സിയെ ഗോൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞെങ്കിലും കളി നിയന്ത്രിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിഞ്ഞില്ല. അതാണ് അവരുടെ തോൽവിയുടെ പ്രധാന കാരണം. മെസ്സിയെ ഗോൾ നേടാൻ അനുവദിക്കാതിരിക്കുക മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം മുഴുവൻ ഇല്ലാതാക്കണം. അത് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മിശിഹ എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത്. എന്തായാലും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയുടെ മണിക്കൂറുകൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ഫുട്ബോൾ, അതായത് ഈ വേൾഡ് കപ്പ് ഫൈനലിൽ ഈ കപ്പ് നേടിക്കൊണ്ട് അദ്ദേഹത്തിനെ വിരമിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം അടുത്തൊരു വേൾഡ് കപ്പിനെ അദ്ദേഹം ഉണ്ടാവും എന്നുള്ള സംശയമാണ്. കാരണം പ്രായം തന്നെ, എങ്കിലും ഈ പ്രായത്തിലും പ്രായത്തിൻ്റെ ഇതൊന്നും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള അർജൻറ്റീന ഫാൻസിനെ മെസ്സി ഗോളടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ലോകകപ്പ് കിരീടം നേടി അർജൻറ്റീനയിലേക്ക് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു ദാസൻ്റെ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

88.9 വിനഫ മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2026 ഫിഫ ലോകകപ്പിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ 5 യുവതാരങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം. 5 യുവതാരങ്ങൾ സൂപ്പർ താരങ്ങളുടെ മികവ് മാത്രമല്ല, ഭാവിയിലെ ഫുട്ബോൾ ലോകം ഭരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യുവതാരങ്ങളുടെ ഉദയത്തിനും വേദിയായി. അവരുടെ മികച്ച പ്രകടനങ്ങൾ ആരാധകരുടെയും വിദഗ്ധരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഒന്ന് ലെമിൻ യമാല. അദ്ദേഹം സ്പെയിനിൻ്റെ കളിക്കാരനാണ്. വെറും 19 വയസ്സിൽ തന്നെ സ്പെയിനിൻ്റെ ആക്രമണ നിരയിലെ പ്രധാന ആയുധമായി. അതിവേഗ ഡ്രിബ്ലിങ്ങും സൃഷ്ടിപരമായ പാസുകളും കൊണ്ട് എതിരാളികളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. ലോകകപ്പ് ഫൈനലിലേക്ക് സ്പെയിൻ മുന്നേറുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ശ്രീ ലെമിൻ യമാൽ. രണ്ടാമത്തെ കളിക്കാരനെ കുറിച്ച് നോക്കാം. മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ, അദ്ദേഹമാണ് ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളായ 17-കാരൻ. പ്രായത്തെ വെല്ലുന്ന ആത്മവിശ്വാസത്തോടെയും പക്വതയോടെയും കളിച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. മെക്സിക്കോയുടെ മുന്നേറ്റത്തിൽ നിർണായക സംഭാവനകൾ നൽകി. പാട്രിക് ബേച്ച് ഓസ്ട്രേലിയയുടെ 22-കാരനായ ഗോൾ കീപ്പർ അസാമാന്യ സേവുകളിലൂടെ ശ്രദ്ധേയനായി. നിർണായക മത്സരങ്ങളിൽ ടീമിനെ മത്സരത്തിൽ നിലനിർത്തിയ പ്രകടനങ്ങൾ നടത്തി. ലോകകപ്പ് വേദിയിൽ തൻ്റെ കഴിവ് തെളിയിച്ചു. അടുത്തതായിട്ട് 4 വരുന്നത് ഫ്രാൻസിൻ്റെ റയാൻ ചേക്കി. ഫ്രാൻസിൻ്റെ മധ്യനിരയിൽ സാങ്കേതിക മികവും ആക്രമണാത്മക ചിന്തയും കൊണ്ട് ശ്രദ്ധ നേടി. പന്ത് നിയന്ത്രിക്കുന്ന കഴിവും നിർണായക പാസുകളും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. 5 ഓസ്ട്രേലിയയുടെ തന്നെ നെസ്ട്രി ഇറഗുണ്ട. അതിവേഗവും ആക്രമണാത്മകവുമായ വിങ് പ്ലേ കൊണ്ട് ആരാധകരെ ആവേശത്തിലാക്കി. പ്രതിരോധ നിരകളിലെ നിരന്തരം പരീക്ഷിച്ച പ്രകടനങ്ങൾ ഭാവിയിലെ സൂപ്പർ താരമെന്ന വിലയിരുത്തൽ നേടി. 2026 ലോകകപ്പ് പുതിയ തലമുറയുടെ ഉദയത്തിനപ്പോൾ സാക്ഷിയായി. ലെമിൻ യമാൽ, ഗിൽബർട്ടോ മോറോ, പാട്രിക് ബീച്ച്, റയാൻ ചാർക്കി, നെസ്ട്രി ഇറഗുണ്ട എന്നിവർ ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഭാവി ശോഭനമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 5 കളിക്കാരും അവരുടെ വരും വർഷങ്ങളിലുള്ള പ്രകടനങ്ങൾ ഫുട്ബോളിലും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതുവരെ നമ്മൾ ഫുട്ബോളിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ, ക്രിക്കറ്റിൽ നിന്നൊരു വാർത്തയുണ്ട്. അതായത് സ്റ്റീഫൻ ഫ്ലെമിംഗ്, നമുക്കൊക്കെ അറിയാം നല്ലൊരു ബാറ്റ്സ്മാനായിരുന്നു, ന്യൂസിലൻഡ് അല്ലേ, ലെഫ്റ്റ് ഹാൻഡർ. അദ്ദേഹം 18 ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുഖ്യ പരിശീലന സ്ഥാനമൊഴിഞ്ഞു. IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പരിശീലകരിൽ ഒരാളായ സ്റ്റീഫൻ ഫ്ലെമിംഗ് 18 സേവനത്തിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. ഫ്രാഞ്ചൈസിയും ഫ്ലെമിംഗും പരസ്പര ധാരണയോടെയാണ് ഈ തീരുമാനമെടുത്തതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2008 ആദ്യ IPL സീസണിൽ താരം എന്ന നിലയിൽ CSK ചേർന്ന ഫ്ലെമിംഗ് 2009 മുതൽ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ CSK ചെന്നൈ സൂപ്പർ കിങ്സ് 5 IPL കിരീടങ്ങൾ നേടി. 2010, 2011, 2018, 2021, 2023 ഈ വർഷങ്ങളിലെല്ലാം 5 IPL കിരീടങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് കരസ്ഥമാക്കി. 2 ചാമ്പ്യൻസ് ലീഗ്
T20 കിരീടങ്ങളും സ്വന്തമാക്കി. IPLലെ ഏറ്റവും സ്ഥിരതയാർന്ന ഫ്രാഞ്ചൈസികളിൽ ഒന്നായി മാറി. സമീപകാലത്ത് 3 സീസണുകളിലായി പ്ലേ ഓഫ് യോഗ്യത നേടുന്നതിൽ CSK പരാജയപ്പെട്ടതിനെ തുടർന്ന് ടീമിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം വന്നത്. CSK മാനേജിംഗ് ഡയറക്ടർ KS വിശ്വനാഥൻ ഫ്ലെമിംഗിന്റെ സംഭാവനകളെ പ്രശംസിച്ച് അദ്ദേഹം ടീമിൽ സ്ഥിരതയുടെയും വിനയത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും സംസ്കാരം വളർത്തിയെന്ന് പറഞ്ഞു. വിടവാങ്ങൽ സന്ദേശത്തിൽ ഫ്ലെമിംഗ് CSKയെ പരിശീലിപ്പിച്ചത് തന്റെ പരിശീലക ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്നും ടീമിന്റെ വിജയത്തിനായി ഇനിയും ആരാധകനായി തുടരുമെന്നും വ്യക്തമാക്കി. ഫ്ലെമിംഗിന്റെ പിൻഗാമിയായി മുൻ ഇന്ത്യൻ താരം ഹെമാങ് ബദാനിയുടെ പേര് ശക്തമായി ഉയർന്നു വരുന്നുണ്ടെങ്കിലും CSK ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അത് 18 വർഷം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ന്യൂസിലൻഡിലെ സ്റ്റീഫൻ ഫ്ലെമിംഗ്. നല്ലൊരു ബാറ്റ്സ്മാൻ, നല്ലൊരു പരിശീലകൻ, അതോടൊപ്പം തന്നെ വളരെ കൂളാണത്. അദ്ദേഹത്തിന് പലപ്പോഴും നമ്മൾ ന്യൂസിലൻഡിൻ്റെ കളിയൊക്കെ കാണുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു വളരെ ധോണിയൊക്കെ പോലെ തന്നെ വളരെ എല്ലാ കാര്യവും വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടും ഒരു കളിക്കളത്തിൽ വെച്ചിട്ട് എല്ലാ ആളുകളെയും നിയന്ത്രിക്കാനൊരു പ്രത്യേക ഉണ്ടായിരുന്നത് പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ അദ്ദേഹത്തിന് CSKയുടെ പരിശീലകനായിട്ട് അദ്ദേഹത്തെ 18 വർഷം വെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വളരെ മോശമായിട്ട് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ CSKക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി അടുത്ത ഒരു ഗാനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഓണം അധികം ദിവസങ്ങളില്ല. ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഓണം 8 തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരെ ബുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഗാനത്തിലേക്ക് കടക്കാം.

നമ്മൾ സംസാരിച്ചതുപോലെ നമ്മുടെ ഓണം അടുത്ത മാസം 8-ാം തീയതിയാണ്. അപ്പോൾ ആരും മറക്കണ്ട. വിന്തം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ 19-ാമത് ഓണാഘോഷം 8-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. വർണ്ണാഭമായ കലാപരിപാടികളോടൊപ്പം പിന്നണി ഗായകൻ ശ്രീ അരുൺ ഗോപൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീ അരുൺ ഗോപൻ ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിനിടയിലേറെ പരിചിതനായ ഗായകനാണ്. അദ്ദേഹം വിവിധ മലയാളി അസോസിയേഷൻ പരിപാടികൾ, ഓണാഘോഷം, വിഷു പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, സംഗീത നിശകൾ എന്നിവകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. മെൽബൺ, സിഡ്നി, ബ്രിസ്ബേൻ, പെർത്ത് തുടങ്ങിയ നഗരങ്ങളിൽ മലയാളി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. മെൽബൺ മലയാളി സമൂഹത്തിൽ പ്രത്യേകിച്ച് ഓണം, വിഷു, കമ്മ്യൂണിറ്റി ആഘോഷങ്ങൾ എന്നിവയിൽ ഇന്ത്യൻ പിന്നണി ഗായകരുടെ പരിപാടികൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അപ്പോൾ മറക്കേണ്ട, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം അടുത്ത മാസം, അതായത് 8-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. വർണ്ണാഭമായ നമ്മുടെ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ പരിപാടികളോടൊപ്പം പിന്നണി ഗായകൻ ശ്രീ അരുൺ ഗോപൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻ്റ്, സെക്രട്ടറി അല്ലെങ്കിൽ മറ്റ് ഭാരവാഹികളുമായി ബന്ധപ്പെടുക. അധികം ദിവസമില്ല. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുള്ളവർ നമ്മൾ ഇമെയിലെല്ലാം അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ വെസ്റ്റിലൊരു നല്ലൊരു പരിപാടികൾ അവതരിപ്പിക്കാൻ നല്ലൊരു ഹാളില്ല എന്നുള്ളതാണ്. നല്ല ഹാളുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റേജില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ പോകുന്നത്, കൂടുതൽ അകലം വഴിക്ക് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഇത്രയും ദൂരം, അതായത് ഏകദേശം ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 45 minutes നമ്മൾ അവിടെ പോകുമ്പോൾ ഈ ഇത്രയും ദൂരം ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊരു സംശയം. പലരും ചോദിക്കാറുണ്ട്, അയ്യോ എന്തിനാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പരിപാടി വെച്ചത്. നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് വെക്കുന്നതൊന്നുമല്ല, പക്ഷേ നിവൃത്തികേട് കൊണ്ട് മാത്രമാണ്. നല്ലൊരു ഹാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിലേ, സാധാരണ ഒരു ചെറിയ ഹാളിലെല്ലാം പരിപാടി നടത്തുമ്പോൾ നമുക്ക് വരുന്ന ശ്രമകരമായിട്ടുള്ള ജോലി എപ്പോഴും പരിപാടിയുടെ ക്വാളിറ്റി പോകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിത്രയും അകലം വഴിക്ക് പോയിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കതിലൊരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും വളരെ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രായോഗികമായി തകർന്നതോടെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്ക തുടർച്ചയായ 6-ാം രാത്രിയും
ഇറാനിലെ വിവിധ സൈനിക ഗതാഗത തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തി. തെക്കൻ ഇറാനിലെ തുറമുഖങ്ങൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയും ആക്രമണത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് മറുപടിയായി ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലുള്ള കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ തടവിലായിരുന്ന അമേരിക്കൻ പൌരനായ ഡെന കരാരിയെ സദ്ഭാവനാ നടപടിയായി ഇറാൻ മോചിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ടു. നീതിന്യായ വകുപ്പ് തള്ളിക്കളഞ്ഞു, അത്തരമൊരു മോചനം നടന്നിട്ടില്ലെന്നാണ് തെഹ്റാന്റെ ഔദ്യോഗിക പ്രതികരണം. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമസ് കടലിടുക്കിലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് സംഘർഷം കൂടുതൽ രൂക്ഷമായതോടെ ആഗോള എണ്ണവിലയിൽ വീണ്ടും വർധനയുണ്ടാകുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം തുടരുന്നതിനാൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാകുകയാണ്. നയതന്ത്രപരമായ പരിഹാരത്തിന് സാധ്യതയുണ്ടെങ്കിലും നിലവിൽ സൈനിക നീക്കങ്ങളാണ് മേൽക്കൈ നേടുന്നത്. അമേരിക്കൻ തടവുകാരന്റെ മോചനത്തെക്കുറിച്ചുള്ള പരസ്പര വിരുദ്ധ അവകാശവാദങ്ങളും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരു എന്താ പറയുക, ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കും എന്നുള്ളൊരു വിചാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മാസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ എല്ലാം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനെല്ലാം ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പെട്ടെന്നാണ് തകിടം മറിഞ്ഞത്. വീണ്ടും അമേരിക്ക ഇറാനെതിരെയുള്ള യുദ്ധം ശക്തമാക്കി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ ആശങ്ക കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്, എണ്ണവില വീണ്ടും കൂടുമോ എന്നുള്ളത്. വീണ്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മളെല്ലാവരും നീങ്ങുന്നത്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളെയും സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു യുദ്ധം കൂടിയാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം നേടാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക്, ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു വാർത്ത, US വിസ കർശനമാക്കുക എന്നുള്ളതാണ്, വിസ നിർദ്ദേശങ്ങൾ. അമേരിക്കൻ സർക്കാർ ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസയിലെത്തുന്നവർ, വിദേശ മാധ്യമ പ്രവർത്തകർ എന്നിവർക്കുള്ള വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു. ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ അവരുടെ അമേരിക്കയിലെ താമസകാലാവധിക്കും പ്രവർത്തനങ്ങൾക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? F1 വിദ്യാർത്ഥി, J1 എക്സ്ചേഞ്ച് വിസ കൈവശമുള്ളവർക്ക് മുമ്പുണ്ടായിരുന്ന പഠനം പരിപാടി പൂർത്തിയാകുന്നതുവരെ എന്ന രീതിക്ക് പകരം പരമാവധി 4 വർഷത്തെ താമസാനുമതിയായിരിക്കും ലഭിക്കുക. തുടരണമെങ്കിൽ കാലാവധി നീട്ടാൻ അപേക്ഷിക്കണം. F1 വിസയിലുള്ള വിദേശ മാധ്യമ പ്രവർത്തകർക്ക് പരമാവധി 240 ദിവസത്തെ താമസാനുമതിയാണ് നൽകുക. ചൈനീസ് മാധ്യമ പ്രവർത്തകർക്ക് ഇത് 90 ദിവസമായി പരിമിതപ്പെടുത്തും. ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സർവകലാശാല മാറുകയോ പഠനലക്ഷ്യം മാറ്റുകയോ ചെയ്യുന്നതിന്

പ്രതികൂലമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ചൈന ഈ നടപടിയെ വിവേചനപരമായത് എന്ന് വിശേഷിപ്പിക്കുകയും ആവശ്യമായാൽ സമാന തിരിച്ചടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ അമേരിക്ക കൂടുതൽ വിദ്യാർത്ഥികൾക്കും മറ്റ് ആളുകൾക്കുമുള്ള വിസ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമേരിക്ക ഈ വിസ നിയന്ത്രണത്തിൽ നിന്ന് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നും പ്രശ്നങ്ങളാണ് അല്ലേ, ലോകമെമ്പാടും പ്രശ്നങ്ങൾ വരും. അടുത്ത ഒരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

88.9 എഫ്എം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ, കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ചെറിയൊരു സ്റ്റുഡിയോയിലെ ഞങ്ങളുടെ മാനേജർ കയറുക, അപ്പോൾ ചെറിയൊരു സമയത്തിന് ചെറിയൊരു നഷ്ടം, ഒരു രണ്ട് മിനിറ്റ് നഷ്ടം വന്നു. ഇപ്പോഴത്തെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ചെറിയൊരു ഡിലേ വന്നത്. നമ്മളെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഒരു വിഷമം ഉണ്ടാകുന്നൊരു വാർത്തയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ എല്ലാ കാലത്തെയുള്ള ഗ്രേറ്റസ്റ്റ് എന്താണ് പറയാ, ഒരു ഓൾറൗണ്ടറായിരുന്നു ഗാരി സോബേർട്സ്, മികച്ച ഓൾറൗണ്ടർ, അദ്ദേഹം നിര്യാതനായി എന്നുള്ള വാർത്തയാണ്. വെസ്റ്റ് ഇൻഡീസിൻ്റെ എന്താ പറയുക, നല്ലൊരു കാലുണ്ടായിരുന്നില്ലേ, ബൗളിങ്ങും ബാറ്റിങ്ങും എല്ലാം ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ബൗളിങ്ങും ത്രസിപ്പിക്കുന്ന ബാറ്റിങ്ങും ഉണ്ടായിരുന്ന കാലം, പ്രതാപകാലം എന്ന് പറയാം, ഗാരി സോബേർട്സ് കളിച്ചിരുന്ന കാലം. ഇനി അടുത്തതായിട്ട് കേരള വേരുകളുള്ള നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി. റഷ്യയുടെ സോയിസ് MS-29 ബഹിരാകാശ വാഹനത്തിലാണ് അദ്ദേഹം രണ്ട് റഷ്യൻ കോസ്മോനോട്ടുമാരായ പ്രോത് ഡുബ്രോവും അന്നാ കിക്കിനിയും ചേർന്ന് യാത്ര ചെയ്തത്. വിക്ഷേപണത്തിന് ശേഷം ഏകദേശം 3 മണിക്കൂറിനകം വാഹനം ISSലേക്ക് വിജയകരമായി ഡോക്ക് ചെയ്തു. അനിൽ മേനോന്റെ പിതാവ് KP ശങ്കരൻ മേനോൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയാണ്. മാതാവ് ഉക്രൈൻ വംശജയാണ്. അമേരിക്കയിലെ മിനിയാപോളിസിൽ ജനിച്ച അദ്ദേഹം ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറും US സ്പേസ് ഫോഴ്സ് കേണലുമാണ്. മുമ്പ് നാസയിലും പിന്നീട് സ്പേസ് എക്സിലും ഫ്ലൈറ്റ് സർജനായി പ്രവർത്തിച്ചിരുന്നു. അനിൽ മേനോന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ദൗത്യകാലയളവ് ഏകദേശം 8 മാസം. 2027 ഏപ്രിലോടെ ഭൂമിയിലേക്ക് മടങ്ങാനാണ് പദ്ധതി. ISSൽ അദ്ദേഹം വിവിധ ശാസ്ത്രീയ ഗവേഷണങ്ങളും സാങ്കേതിക പരീക്ഷണങ്ങളും നടത്തും. ബഹിരാകാശത്ത് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ നിർമ്മാണം, കൃത്രിമ ബുദ്ധി അതായത് AI ഉപയോഗിച്ചുള്ള മെഡിക്കൽ പരിശോധനാ രീതികൾ, അൾട്രാസൗണ്ട്, രക്തചംക്രമണ പഠനം, ബയോ പ്രിന്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ ഗവേഷണങ്ങൾ ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകൾക്കും ഭൂമിയിലെ ചികിത്സാ രംഗത്തിനും സഹായകരമാകുമെന്ന് നാസ പ്രതീക്ഷിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ ബഹിരാകാശ ദൗത്യമാണ്. ISSൽ ഏകദേശം 2 മാസം താമസിച്ച് ശാസ്ത്രീയ പരീക്ഷണങ്ങളും സാങ്കേതിക പരീക്ഷണങ്ങളും നടത്തും. ദീർഘകാല ബഹിരാകാശ യാത്ര മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, മൈക്രോ ഗ്രാവിറ്റിയിൽ മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാന ഗവേഷണം. ISSൽ എത്തിയ ശേഷം അദ്ദേഹം പങ്കുവച്ച ആദ്യ സന്ദേശത്തിൽ ഭൂമിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള തൻ്റെ അതിയായ വിസ്മയവും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും നന്ദിയും രേഖപ്പെടുത്തി. കേരളത്തിനും ഇന്ത്യൻ വംശജർക്കും അഭിമാനകരമായ നേട്ടമായാണ് അനിൽ മേനോന്റെ ഈ ചരിത്രപരമായ ദൗത്യം വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും അനിൽ മേനോന് നേർന്നുകൊണ്ട് അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം.

88.9 വിന്നഫ മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പരിപാടി ഇവിടെ കഴിയുകയായി. അപ്പോൾ നെക്സ്റ്റ് പരിപാടി കാണുന്നത് വരെ, അടുത്ത ശനിയാഴ്ച കാണുന്നത് വരെ, ഗുഡ് ബൈ.